ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്. യെസ് ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യ 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷമിറ ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ലിസ്നേഴ്സിനോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വീക്കെൻഡ് ആണ്, ഫ്രൈഡേ ആണ്, ഇനി സാറ്റർഡേ സൺഡേ 2 ദിവസമുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു വീക്കെൻഡ് പ്ലാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം എന്താണെന്ന് വെച്ചാൽ, നാളെ ടീച്ചേഴ്സ് ഡേ ആണ്. ശരിക്കും ഒരു പെർട്ടിക്കുലർ ഡേ വേണോ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെ ഓർക്കാനായിട്ട്? ഇപ്പോൾ മദേഴ്സ് ഡേ ആണെങ്കിലും ഫാദേഴ്സ് ഡേ ആണെങ്കിലും ടീച്ചേഴ്സ് ഡേ ആണെങ്കിലും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്നാലും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ദിവസമായിട്ട് കണ്ടാൽ മതി കേട്ടോ നാളത്തെ ദിവസം. എന്തായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളുണ്ടാവും, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്. നമ്മളുടെ ആരും അല്ലായിരിക്കും, പക്ഷേ നമ്മുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അങ്ങനെ ഒരു റോള് പ്ലേ ചെയ്ത് നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുത്ത എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ, നമ്മുടെ മൈ റേഡിയോ 90 FM ഹൃദയം നിറഞ്ഞ ടീച്ചേഴ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ഹർഷി മിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ്, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടീച്ചേഴ്സ് ഡേനെ കുറിച്ചായിരുന്നു. ഓരോ ടീച്ചേഴ്സും നമുക്ക് അറിവിന്റെ പുതിയ വാതായനങ്ങളാണ് തുറന്നു തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് മാത്രമാണോ? ഒരിക്കലല്ല. നമുക്ക് അറിവ് മാത്രമല്ല, നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനായിട്ട് കേൾപ്പുള്ള ടീച്ചേഴ്സ് നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ ഒരുപാട് മോൾഡ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ടീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഇല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ ടീച്ചേഴ്സ് അത്രയും ടച്ചായിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് ഇരിക്കുന്നത്, ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. സോ അവരുമായിട്ട് സ്റ്റിൽ കോണ്ടാക്ട് ഉണ്ട്. സോ ആ ടീച്ചേഴ്സിനെ ഞാൻ ഈ ഒരു മൊമെന്റിൽ എൻ്റെ മനസ്സിൽ ഒന്ന് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു തരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ.

ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ലക്ഷ്മിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലക്ഷ്മിയുടെ അനീത്തിക്കുട്ടിയായിട്ടുള്ള പ്രാർത്ഥനയുടെ ബർത്ത്ഡേ ആണ്. സോ പ്രാർത്ഥന വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധി കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷീമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, കേരളം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? പച്ചപ്പ്, കായൽ, തെങ്ങ്, പിന്നെ മഴ. പക്ഷെ ഇപ്പോൾ മഴയുടെ കാര്യത്തിൽ നമ്മുടെ കേരളം കുറച്ച് സീനായി റിപ്ലൈ തരാത്ത അവസ്ഥയിലാണല്ലേ. വാർത്തകൾ പറയുന്നത് കേരളത്തിൽ മഴയുടെ കുറവ് ശ്രദ്ധേയമാണെന്ന് കേട്ടോ. മഴ കുറയുമ്പോൾ അതിന്റെ എഫക്റ്റ് വെറും കുട എടുക്കണോ വേണ്ടയോ എന്നതിൽ തീരില്ല. കിണറുകളിലെ വെള്ളം കുറയും, കുളങ്ങളും ജലാശയങ്ങളും കുറയും, കൃഷിയെ ബാധിക്കും, കുടിവെള്ള ലഭ്യതയിലും പ്രശ്നങ്ങൾ വരാം. നമ്മൾ സാധാരണ മഴയെ ഒരു ഇൻകൺവീനിയന്റ് ആയിട്ടാണ് കാണുന്നത്. അയ്യോ മഴ പെയ്യുന്നു, പുറത്തു പോകാൻ പറ്റില്ല. പക്ഷെ മഴ ഇല്ലാതാകുമ്പോഴാണ് അയ്യോ വെള്ളം എവിടെ എന്ന് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് മഴ കുറവാണെന്ന് കേൾക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കംപ്ലൈന്റ് അല്ല, കൺസർവേഷൻ ആണ്. ഇനി മുതൽ ടാപ്പ് തുറന്നിട്ട് ഫോൺ നോക്കി നിൽക്കുന്ന പരിപാടി ഒന്ന് കുറച്ചു കേട്ടോ. വെള്ളം പ്രഷ്യസ് ആണ്, അത് മനസ്സിലാക്കി തുടങ്ങാം. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി. No.

She's my wife. വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതൊരു ചെറിയ തുള്ളിയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ആയിരക്കണക്കിന് വീടുകൾ ഒരേ ദിവസം അങ്ങനെ ഒരു ചെറിയ തുള്ളി വേസ്റ്റ് ചെയ്താൽ അത് പിന്നെ ചെറിയ കണക്കല്ല. മഴ കുറയുന്ന സാഹചര്യത്തിൽ വാട്ടർ കൺസർവേഷൻ കൂടുതൽ പ്രധാനമാണ്. വീട്ടിൽ ടാപ്പ് ലീക്കേജ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുക. പല്ല് തേക്കുമ്പോൾ ടാപ്പ് ഫുൾ സ്പീഡിൽ തുറന്നിടേണ്ട കാര്യമില്ല. കാർ വാഷ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കാം. പിന്നെ കിച്ചണിൽ പാത്രം കഴുകുമ്പോൾ ടാപ്പ് തുറന്നിട്ട് നമ്മുടെ സീരിയൽ കാണാൻ പോകണ്ട കേട്ടോ. നമുക്ക് സീരിയൽ കാണാൻ പോകണ്ട കേട്ടോ. വെള്ളം സേവ് ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമല്ല, ഡെയിലി ഹാബിറ്റ്സിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി. മഴ പെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ വിൻഡോ തുറന്നു നോക്കും. പക്ഷേ അതേ മഴവെള്ളം എങ്ങനെ സേവ് ചെയ്യാം എന്നുകൂടി ചിന്തിക്കണം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോലുള്ള സംവിധാനങ്ങൾ സാധ്യമെങ്കിൽ ഉപയോഗപ്പെടുത്താം. കാരണം മഴ വരുമ്പോൾ സ്വീകരിക്കണം, മഴ കുറയുമ്പോൾ സംരക്ഷിക്കണം. ഇപ്പോൾ ഓരോ തുള്ളിയും ഇമ്പോർട്ടന്റ് ആണ്. വെള്ളം സേവ് ചെയ്യൂ, നാളെയുടെ നമ്മളെ സേവ് ചെയ്യൂ. സ്റ്റേ ട്യൂൺഡ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്ത മാർഷിയമ്മയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ വെജിറ്റബിൾസ് എല്ലാം നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. ടൊമാറ്റോ എവിടെ, ക്യാരറ്റ് എവിടെ, ബീൻസ് വേറെ നമുക്ക് തോന്നും. ഇവയൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ, പക്ഷേ അതിന് പിന്നിൽ ഒരു വലിയ ഫാക്ടറുണ്ട്, വെള്ളം. മഴ കുറയുന്നത് കൃഷിയെ ബാധിക്കും. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കാതെ വന്നാൽ വിളകളുടെ വളർച്ചയെയും ബാധിക്കും. അതുകൊണ്ട് മഴ കുറവ് എന്നത് ഈ ആഴ്ച അംബ്രല വേണ്ട എന്നൊരു സന്തോഷ വാർത്ത മാത്രമല്ല, ഫാർമറിന്റെ കലണ്ടറിലും വലിയ മാറ്റം വരുത്തുന്ന കാര്യമാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ ഓരോ ഗ്രെയിൻസിനു പിന്നിലും വെള്ളമുണ്ട്. അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നതും ഒരു തരത്തിലുള്ള വാട്ടർ കൺസർവേഷൻ തന്നെയാണ്. പ്ലേറ്റിലെടുത്തത് മുഴുവൻ കഴിക്കുക, ഇഷ്ടപ്പെട്ടില്ല എന്ന് െന്ന് പറഞ്ഞ് ഫുഡ് കളയരുത്. കാരണം ഒരു ഭക്ഷണം വേസ്റ്റ് ചെയ്യുമ്പോൾ അതിനു പിന്നിൽ ഉപയോഗിച്ച വെള്ളവും റിസോഴ്സസും വേസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ മഴയെ കാത്തിരിക്കുന്ന കർഷകനെയും നമ്മുടെ ഫ്യൂച്ചർ ഫുഡ് സപ്ലൈനെയും ഒന്ന് ഓർത്ത് ജീവിക്കാം. ഫുഡ് റെസ്പെക്ട് ചെയ്യാം, വാട്ടർ റെസ്പെക്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമിറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. മഴ കുറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് വെള്ളത്തെക്കുറിച്ചായിരിക്കും. പക്ഷേ അതിന്റെ റിപ്പിൾ എഫക്ട് വേറെ പല മേഖലകളിലും ഉണ്ടാവും. പ്രത്യേകിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിലും ഉപയോഗത്തിലും സമ്മർദ്ദം കുറയ്ക്കാനായിട്ടുള്ള സാധ്യത ശ്രദ്ധിക്കേണ്ടതാട്ടോ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. റൂമിൽ ആരുമില്ല, ഫാൻ ഓൺ, ലൈറ്റ് ഓൺ, AC ഓൺ, നമ്മൾ മാത്രം ഓഫ്. ഇത് ചെറിയ ജോക്ക് ആണെങ്കിലും ഇലക്ട്രിസിറ്റി കൺസേർവ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ റെസ്പോൺസിബിൾ ഹാബിറ്റ് ആക്കാം. ആവശ്യമില്ലാത്ത ലൈറ്റ്സ്, ഫാൻസ്, അപ്ലയൻസസ് എന്നിവ സ്വിച്ച് ഓഫ് ചെയ്യുക. AC ഉപയോഗിക്കുമ്പോൾ റീസണബിൾ ടെമ്പറേച്ചർ നിലനിർത്താം. പകൽ സമയത്ത് നാച്ചുറൽ ലൈറ്റ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ്. ഞാൻ മാത്രം ഇലക്ട്രിസിറ്റി സേവ് ചെയ്താൽ എന്ത് ഡിഫറൻസ് എന്ന് ചിന്തിക്കേണ്ട. ഒരു വീട്ടിലെ ചെറിയ സേവിങ്സ് പല വീടുകളിലും കൂടുതൽ വന്നാൽ വലിയ സേവിങ്സ് ആവും. അപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കാനും സഹായിക്കും. പ്രകൃതിക്ക് ഒരു താങ്ക് യു പറയാനും കഴിയും. വെള്ളവും വൈദ്യുതിയും അൺലിമിറ്റഡ് ഡേറ്റ പാക്ക് അല്ല, യൂസ് വൈസ്ലി. സ്റ്റേ ട്യൂൺഡ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു മലയാളിയുടെ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? പ്രശ്നം വരുന്നത് വരെ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. പ്രശ്നം വന്നാൽ അയ്യോ നേരത്തെ ചെയ്യാമായിരുന്നു. മഴ കുറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ഹാബിറ്റ് ഒന്ന് മാറ്റണം. വരൾച്ച സാഹചര്യം രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ വെള്ളം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം. വീട്ടിലെ വാട്ടർ സ്റ്റോറേജ് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. കിണറുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കാം. വെള്ളം അൺനെസസറിയായി ഒഴുക്കി വിടുന്നത് ഒഴിവാക്കാം. പിന്നെ വീട്ടിൽ എല്ലാവർക്കും ഒരു റൂൾ, ടാപ്പ് തുറന്നാൽ അത് അടയ്ക്കാനും പഠിക്കണം. ചില വീടുകളിൽ ടാപ്പ് അടയ്ക്കുന്നത് അവസാനത്തെ മെമ്പറിന്റെ ജോബാണ് കേട്ടോ. പക്ഷേ വാട്ടർ കൺസർവേഷൻ ഒരു പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, ഫാമിലി റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികളെയും ഈ ശീലം പഠിപ്പിക്കാം. മഴ വരുമോ എന്ന് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ മഴ ലഭിക്കുന്ന വെള്ളം എങ്ങനെ ഉപയോഗിക്കണം എന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതാണ് സ്മാർട്ട് ലിവിംഗ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പ്രകൃതിയെ നമ്മൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആക്കരുത് കേട്ടോ. കേരളം മഴയുടെ നാടാണെന്ന് പറഞ്ഞ് വെള്ളം എന്നും ഉണ്ടാകും എന്ന് കരുതാൻ കഴിയില്ല. മഴ കുറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് നമ്മുടെ വീടുകളിൽ നിന്ന് കൃഷിയിലേക്കും കുടിവെള്ളത്തിൽ നിന്ന് വൈദ്യുതിയിലേക്കും എത്താം. അതുകൊണ്ട് വലിയ ക്രൈസിസ് വന്നിട്ട് മാത്രം ആക്ഷൻ എടുക്കാതെ ഇന്ന് തന്നെ ചെറിയ മാറ്റങ്ങളിൽ തുടങ്ങാം. ടാപ്പ് ലീക്കേജ് ഫിക്സ് ചെയ്യാം, വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കാം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സാധ്യമെങ്കിൽ ഉപയോഗിക്കാം, ഫുഡ് വേസ്റ്റ് കുറയ്ക്കാം, ഇലക്ട്രിസിറ്റി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം, പിന്നെ ഏറ്റവും പ്രധാനമായി വെള്ളത്തിന്റെ വില മനസ്സിലാക്കാം. കാരണം ATMൽ കാർഡ് ഇട്ടാൽ ക്യാഷ് കിട്ടും, പക്ഷേ ടാപ്പ് തുറന്നാൽ വെള്ളം തീർന്നു, റീചാർജ് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. മഴ എപ്പോൾ വരും എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല, പക്ഷേ മഴ വന്നാൽ അതിനെ സ്വീകരിക്കാനും മഴ കുറയുമ്പോൾ അതിനെ സംരക്ഷിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഒരു ചെറിയ തീരുമാനം, വെള്ളം പാഴാകില്ല, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം. പ്രകൃതിയെ കരുതാം, വെള്ളത്തെ സംരക്ഷിക്കാം, നാളെ സുരക്ഷിതമാക്കാം. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ആ തീരുമാനത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല നാസറേ. എന്ത് വന്നാലും നമുക്ക് സഹിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്.

0: 승철아.
1: അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് പാവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പൊ ഷോ വൈൻഡ് പാവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പോൾ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.
2: സിനബായ് ആ സിൻഡ് വാട്ടർ എന്തൊക്കെ?

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 10 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ ഷോ ഒന്ന് റാപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. സോ ഇന്ന് എനിക്ക് എൻ്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ളൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി, ആരും ആയിക്കോട്ടെ, നമുക്ക് വിദ്യ പറഞ്ഞു തന്ന ഏത് വ്യക്തിയാണെങ്കിലും അവർ നമ്മുടെ ഗുരുനാഥന്മാരാണ്. സോ അവരെ ഒന്ന് ഓർക്കാം, അവരോടൊരു നല്ല വാക്ക് പറയാം, അവരോടൊരു താങ്ക്സ് പറയാം. പറ്റുമെങ്കിൽ അവർക്ക് നല്ലൊരു സ്നേഹത്തോടെ ഒരു മെസ്സേജ്, ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം നാളെ ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ടീച്ചേഴ്സ് ഡേ ആശംസകൾ പ്രയറായിട്ട് ഞാൻ തരിക കേട്ടോ. സോ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഇൻ അഡ്വാൻസ്. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഗോദ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയപ്പോ മുതല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെയൊക്കെ സ്വപ്നം കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന വരികൾ തന്നെയാണല്ലേ ഇത്. എവിടെയൊക്കെ ആയാലും വീണു പോവാതെ മുന്നോട്ട് തന്നെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കാനായിട്ട് നമ്മളെ നല്ല രീതിക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു സോങ്. ഈ പുതിയൊരു ആഴ്ച എന്തായാലും നമുക്ക് അത്രയും പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങുകയല്ലേ. ഈ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് അങ്ങ് ഇറങ്ങി തിരിക്കാൻ പറ്റിയാലേ പിന്നെ ലൈഫിൽ വേറെ എന്താ വേണ്ടല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹൈ, ഹലോ, വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഇന്ന് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ അടുത്തായാലും നമ്മളായാലും പലപ്പോഴും പെരുമാറുന്ന രീതി വ്യത്യസ്തമാണല്ലേ. ചിലരൊക്കെ നമ്മുടെ അടുത്ത് ബിഹേവിയർ കണ്ടു കഴിഞ്ഞാല് നമുക്ക് തന്നെ തോന്നും, ഓ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. അത്തരം ബിഹേവിയറുകൾക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചും നമ്മള് പെരുമാറുകയാണെന്നുണ്ടെങ്കിലേ ആ റിലേഷൻഷിപ്പിന്റെ ഒക്കെ അവസാനം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും? വളരെ പരിതാപകരായിരിക്കും അല്ലേ അവസ്ഥ. നമ്മളോട് എങ്ങനെയാണോ ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുന്നത്, അതേ രീതിയിൽ നമ്മളും പെരുമാറിക്കഴിഞ്ഞാല് ആ ബന്ധങ്ങളൊക്കെ എന്നേ അവസാനിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിൽ പലരും ഇന്നും വിള്ളലുകളൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കണേന് കാരണം അതേ രീതിയിൽ നമ്മളും പ്രതികരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും മാക്സിമം ക്ഷമ പഠിക്കുക, ക്ഷമയോടുകൂടിയിട്ട് മുന്നോട്ട് നീങ്ങുക. ഒരു വാക്കോ ഒരൊറ്റ പ്രവൃത്തിയോ മതി ആ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് എൻഡ് ചെയ്യാനായിട്ട്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എലി പോലെ പതുങ്ങല്ലേ, എല്ലോളം കാന്താരി എരുതിയിൽ വറചട്ടി ചാണ്ടിച്ചിന് സഫർ ചോറായി.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
6: ഹൈ, ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ അഞ്ജലി. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഒരു അവയർനെസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം തന്നെ ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ശിശുമരണങ്ങളുടെ പ്രധാന കാരണമായിട്ടുള്ള ഈ പ്രീ മെച്ചുവർ ബർത്ത് തടയുന്നതിനും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഈ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം എന്നുള്ളത് വെറും ഒരു ആചരണമാണ്, എന്നാൽ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വർഷം മുഴുവനും നിലനിൽക്കുന്നതാണ് കേട്ടോ. പ്രീമെച്ചർ ബർത്തിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും ആ ഒരു കുഞ്ഞുങ്ങൾക്ക് പരിചരണം കൊടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നെന്തായാലും ഉദ്ദേശിക്കുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അകാല ജനനം എന്നാൽ കുഞ്ഞ് വളരെ നേരത്തെ ജനിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. സാധാരണയായിട്ട് പ്രീമേച്ചർ ഡെലിവറി എന്ന് പറയുന്നത് ഗർഭകാലത്തിന്റെ 37 ആഴ്ചയ്ക്ക് മുൻപ് നടക്കുന്നതാണ്. സാധാരണ ഒരു ഗർഭകാലം എന്നുള്ളത് 40 ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട്. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ, ചികിത്സാ പദ്ധതി, പുരോഗതി ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നവജാത ശിശു ആരോഗ്യ സംരക്ഷണ സംഘവുമായിട്ട് നമുക്ക് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. NICU കേട്ടിട്ടില്ലേ, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് എല്ലാ രീതിക്കും വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും പ്രോട്ടോകോളുകളും ഉൾപ്പെടുന്നുണ്ട്. അവിടുത്തെ വിസിറ്റിംഗ് ടൈമും അവിടുത്തെ ക്ലീനിങ് രീതികളും NICU നയങ്ങളും ഒക്കെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പെരുമാറാനായിട്ട്. കുറച്ചധികം കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, സിബിഎസ്ഇ, ഐസിഎസ്ഇ സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കുട്ടികളെ ചില നാഴികക്കല്ലുകള് കൃത്യസമയത്ത് കൈവരിക്കുന്നതില് മാതാപിതാക്കൾക്ക് നല്ല രീതിയില് പങ്കുണ്ട്. അതിനെ പറ്റിട്ട് നല്ല കൺഫ്യൂഷനും ഉണ്ട് അല്ലേ. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. പ്രീമച്യർ ബേബീസിനെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു പ്രായം എന്നുള്ളത് അതൊരു തിരുത്തപ്പെട്ട പ്രായം എന്നും അറിയപ്പെടാറുണ്ട്. ആ ഒരു ടൈമിങ്ങും അവരുടെ ആ വളർച്ചാ പ്രക്രിയകളും വളരെ നല്ല രീതിക്ക് തന്നെ ഒബ്സർവ് ചെയ്യേണ്ടത് പാരൻസിന്റെ കടമയാണ് കേട്ടോ. വളരെ വലിയൊരു ക്ഷമയോട് കൂടിയിട്ട് തന്നെ അവരുടെ ഓരോ ഇയർ ബൈ ഇയർ ഗ്രോത്തും നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. 33-34 ആഴ്ചയിൽ താഴെ പ്രായമുള്ള പ്രീമച്യർ ബേബികൾക്ക് ട്യൂബുകൾ വഴിയാണ് ആദ്യമായിട്ട് ഭക്ഷണം നൽകി തുടങ്ങുക. പ്രൊമോട്ടർ സ്റ്റിമുലേഷൻ എക്സസൈസ്, പോഷകാഹാരമില്ലാത്ത സക്കിംഗ് തുടങ്ങിയ രീതികൾ പിന്തുടർന്നിട്ട് നേരത്തെയുള്ള ഓറൽ ഫീഡിങ്ങും നേരിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കേട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
2: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ടു യുവർ ലിസണേഴ്സ്. ഇറ്റ്സ് മീ ഹർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ പ്രീമച്യർ ബേബീസിനെ എങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിക്കാം, അവരുടെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു അല്ലേ. പ്രീമച്യർ ബേബീസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ഇഷ്യൂ വരുന്നതാണ് ഈ ഇൻഫെക്ഷൻ ചാൻസസ്. അണുബാധ തടയാനായിട്ട് നല്ല രീതിയിൽ തന്നെ ശുചിത്വ പ്രിക്വേഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളാണ് കാണാനായിട്ട് ധാരാളം പേര് വരും, റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ കാണാനായിട്ട് വരും. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓപ്പണായിട്ട് പറയാം, നമുക്ക് പ്രീമച്യൂർ ബേബിയാണ്, അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ മതിയേ എന്നുള്ളത്. നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്. കംഗാരു പരിചരണം കേട്ടിട്ടുണ്ടോ? കംഗാരുവിൻ്റെ പ്രത്യേകത എന്താ? കംഗാരു അതിന് മുൻപിലുള്ള സഞ്ചിയിലായിട്ട് കുഞ്ഞിനെ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കും. അതുപോലെ തന്നെ അമ്മമാരുടെ ചൂട് നല്ല രീതിക്ക് കുഞ്ഞിനെ പകർന്നു കിട്ടാനായിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും കുഞ്ഞിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പരിചരണം കൊടുക്കണമെന്നാണ് പറയുന്നത്. വയറിനകത്ത് കിടന്നിട്ടുള്ള ആ ഒരു ചൂടില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഒരു നെഞ്ചിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ചൂട് എന്നുള്ളത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ വലുത് തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണിത്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. Only on my radio 90 FM.
4: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. റൂം ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ട് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ചൂടാക്കി നിലനിർത്താനായിട്ട്. കുഞ്ഞിന് ഏകദേശം 2 കിലോ ഭാരം എത്തുന്നത് വരെ കുളിപ്പിക്കുക എന്നുള്ള ചടങ്ങുകൾ ഒഴിവാക്കുക കേട്ടോ. BCG, OPV, Hepatitis B എന്നുള്ള മെയിൻ വാക്സിനേഷൻസ് ഡിസ്ചാർജിന് മുൻപായിട്ട് തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും വാക്സിൻസ് മിസ്സാക്കാൻ പാടില്ല. അതിനുശേഷമുള്ള വാക്സിനേഷനും നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് അതാത് സമയങ്ങളിൽ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആർട്ടിഫിഷ്യൽ മിൽക്കിൻ്റെ യൂസേജ് ഇല്ലാതെ അമ്മമാർ നൽകുന്ന ബ്രസ്റ്റ് ഫീഡിങ് ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം. അധിക ആരോഗ്യ ഗുണങ്ങൾ നൽകാനായി ഇതിനും നല്ലൊരു മരുന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഏകദേശം 1.5 കിലോ മുതൽ 1.8 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള കുഞ്ഞുങ്ങളിലെ വേഗത്തിൽ ശരീരഭാരം വർദ്ധിപ്പിക്കാനായിട്ട് മുലപ്പാൽ ഫോർട്ടിഫയറുകൾ സഹായിക്കാറുണ്ട്. പ്രീമച്യൂർ ബേബീസിന് പ്രായത്തിനനുസരിച്ചിട്ട് ബ്രെയിൻ അൾട്രാസൗണ്ട്, ഹിയറിംഗ് സ്കാനിങ്, ബ്ലൈൻഡ്നെസ് തടയുന്നതിനായിട്ട് റെറ്റിനോപ്പതി സ്ക്രീനിങ്, തൈറോയ്ഡ് സ്ക്രീനിങ്, മഞ്ഞപ്പിത്തത്തിനായിട്ടുള്ള സ്ക്രീനിങ് എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്ക്രീനിങ് പരിശോധനകൾക്ക് അവരെ വിധേയരാക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പ്രീമച്യൂർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതയാത്ര എന്ന് പറയുന്നത് കുറച്ചധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളത് അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാലും അറിവും ബാക്ക് സപ്പോർട്ടും ഹെൽത്ത് പ്രൊട്ടക്ഷൻ വിദഗ്ധരുടെ സഹകരണവും ഇതിലൊക്കെ കൂടെ പാരന്റ്സിന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഓരോ ദിവസം ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് നമ്മൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന വർക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺസ്, ഓർ നമ്മൾ പങ്കെടുക്കുന്ന ആ ഒരു ഇവൻ്റ് പ്രോഗ്രാം, അതുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ ഒരാളെ ഡേറ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. റെഡ് കളർ, അല്ലെങ്കിൽ ബർഗണ്ടി കളർ, ഓർ ബ്ലഷ് പീച്ച്, ഈ മൂന്ന് കളറുകളായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ട് വരിക ആ ഒരു സിറ്റുവേഷന്. അത് ശരിക്കും നമ്മളെ വാമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കും. ജോബ് ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പൗഡർ ബ്ലൂവോ സോഫ്റ്റ് ഗ്രേയോ കളേഴ്സിലുള്ള വസ്ത്രങ്ങളാണ് ഏറ്റവും അനുയോജ്യം കേട്ടോ. നമ്മളെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടും ഗ്രൗണ്ടഡ് പേഴ്സൺസ് ആയിട്ടും കാണിക്കാനായിട്ട് ഈ നിറങ്ങൾക്ക് സാധിക്കും. നെറ്റ്വർക്കിംഗ് ഇവൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീപ്പ് മെറൂണോ ബേൺഡ് ഓറഞ്ച് അതുപോലെയുള്ള കളേഴ്സ് വേണം ഓപ്റ്റ് ചെയ്യാനായിട്ട്. ഈ കളേഴ്സിന് ഒരു ബോൾഡ്നെസ് നൽകാനും യൂണീക്നെസ് നൽകാനും സാധിക്കും. കോമൺ ആയിട്ട് ഒരു നല്ല ഇംപ്രഷനൊക്കെ ഉണ്ടാക്കാനായിട്ടേ എപ്പോഴും നല്ലത് സോഫ്റ്റ് കളേഴ്സോ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെയാണ്. സാഗ്രീൻ, ബട്ടർ യെല്ലോ, പീച്ച്, ലാവൻഡർ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വളരെ അട്രാക്റ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കളർ കോഡൊന്നും മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: കുറച്ച് ദിവസമായില്ലേ നമ്മള് സ്വീറ്റ്സ് ഒക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയാലോ. വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി. നമ്മുടെ ഇന്നത്തെ സ്വീറ്റ് എന്ന് പറയുന്നത് കുറച്ചധികം ഹെൽത്തി ആണ് കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് എടുത്ത് പീൽ ചെയ്ത് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ നല്ലപോലെ ആവിയേറ്റാനായിട്ട് വെക്കുക. ആവിയൊക്കെ കയറി വെന്ത് കഴിയുമ്പോഴേ കൈ വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ടോ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂട്ടിയിട്ട് ഇട്ടുകൊടുക്കുക. അത് നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ ഒക്കെ പരുവത്തിന് അങ്ങാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പരത്തിയോ നീളത്തിലോ ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ടത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, നമ്മുടെ ഈസി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്വീറ്റ് അങ്ങ് റെഡി ആയിട്ടുണ്ടേ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാനായിട്ടും മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൾ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
2: My Radio 90 FM.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: Hi, hello, once again, welcome back and very, very, very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic, only on your favorite station, My Radio 90 FM. നാളെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതിന് ഒരുറപ്പില്ല അല്ലേ? എന്നാലും നമ്മൾ അലാറം വയ്ക്കാനായിട്ട് മറക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല, അത് കറക്റ്റായിട്ട് വയ്ക്കാറുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ കാര്യം അത്ര ഇനി ഉള്ളൂ കേട്ടോ. കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും, എന്നാലും ഒരു ശുഭാപ്തി വിശ്വാസം കൂടെ തന്നെ വേണം. എല്ലാം ശരിയാവുന്നേ, ശരിയാവാണ്ട് എവിടെ പോവാനാ? ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്ത് തന്നെ ഇരിക്കുന്നത്. ഒരു പ്രതീക്ഷയില്ലാണ്ട് വരുമ്പോഴാണ് ഡിപ്രഷൻ അടിച്ച് ആകെ സാഡിസ്റ്റായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുള്ളത്. ഇന്ന് ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും വളരെ വലിയ പ്രതീക്ഷകളോടും കൂടിയിട്ടിരിക്കുക, അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയല്ലേ ഞാനും എന്നും വിട പറയാറുള്ളത്. ഇറ്റ്സ് മീ ആർജെ ആഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ ധീരാജ ശാനകി ഇതവിടെ എത്തിയിട്ടുണ്ട് കൃത്യ സമയത്ത് തന്നെ. ഏതൊക്കെയാണ് പരിപാടീസ്? എല്ലാവരും ഉഷാറായിട്ട് അവിടെ ഇരിക്കല്ലേ. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ടാവും, കാരണം ഇന്ന് മുടക്കായതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ വീക്കെൻഡ്സ് ഒക്കെ ആണല്ലോ വരുന്നത്, സോ പൊടി പൂരം ആയിരിക്കുള്ളൂ. ഇവിടെയും പൊടി പൂരമാക്കാനായിട്ട് ഞാൻ കൃത്യ സമയത്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളും അവിടെ റെഡി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കളർഫുൾ പടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ശാനകിയാണ്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. Keterinya. Kootukunda.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കംഫർട്ട് സോൺ എവിടെയാണ്? നല്ല AC ഉള്ള, അതായത് ഒരു സോഫയിൽ ഇരിക്കാനൊക്കെ പറ്റുന്ന, കൈയും കാലും നീട്ടിരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉള്ളതൊക്കെ ആണോ ഈ കംഫർട്ട് സോൺ? അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഒരു സമാധാനം, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് നമ്മളായി അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണല്ലേ, അതാണ് യഥാർത്ഥ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെല്ലാതായും വാറാണ്. സോ എന്താണ് ചെയ്യാനായിട്ട് ഇഷ്ടം, നമ്മൾക്ക് എന്താണ് ഇഷ്ടം, അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സർവൈവ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തോന്നുന്നേ എന്ന് നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ ലൈഫ് ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി മാറുമ്പോൾ അവിടെ നമ്മൾ നമ്മളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കൂടി നോക്കാം. എന്തായാലും ഈ ഇരണ്ട അടിച്ചിൽ അവൾ കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവ് ആയിട്ട് കേൾക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.5. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്,

0: അത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈമറി.

0: Academy for General Education.
1: ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനത്തെ നമ്മുടെ അപ്പാട്ടനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സോങ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ.

യെസ്, അപ്പൊ അത് ഏതാണ് എന്ന്, ഈ പാട്ട് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കേറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: Page Learning, Prime Academy for General Education.
3: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ശോനക്കിയാട്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ, ആരാകണം, എന്താകണം, എന്തൊക്കെ നേടണം എന്നൊക്കെ. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് ചില സ്വപ്നങ്ങൾ നമ്മളെ തന്നെ മാറ്റിവെക്കും. ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട്, ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കൊണ്ട്, അത് നിനക്ക് പറ്റില്ല, ഇതൊക്കെ ആൺകുട്ടികൾ ചെയ്യേണ്ടതല്ലേ, ഇതിൽ നിന്ന് എന്ത് കിട്ടാനാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടല്ലേ. അങ്ങനൊരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിത് പറയുന്നത്, കൗസല്യയുടെ. ക്രിക്കറ്റാണ് അവളുടെ ലോകം. ഒരു ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ നമ്മൾ കാണുന്നത് ബാറ്റ്സ്മാൻ്റെ ഷോട്ട്സും അതുപോലെ തന്നെ ബോളറിൻ്റെ വിക്കറ്റൊക്കെ ആണല്ലേ. പക്ഷേ ഒരു പെൺകുട്ടിക്ക് ക്രിക്കറ്റ് തന്നെയാണ് തൻ്റെ ജീവിതം എന്ന് തീരുമാനിക്കുമ്പോൾ അവൾക്ക് നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് ഒക്കെ എന്തൊക്കെയായിരിക്കും, അതിലേക്കാണ് കന നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 2018 പുറത്തിറങ്ങിയ ഈ തമിഴ് സ്പോർട്സ് ഡ്രാമയിൽ ഐശ്വര്യ രാജേഷാണ് കൗസിയായി, കൗസല്യയായി എത്തുന്നത്. സിനിമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? കൗസിയുടെ സ്വപ്നം അവളുടെ മാത്രം സ്വപ്നമല്ല, അവളുടെ അച്ഛന്റെ പ്രതീക്ഷകളും അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളും ഒരു നല്ല നാളേക്കായിട്ടുള്ള ആഗ്രഹങ്ങളും എല്ലാം ആ ഒരു സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കുന്നു. ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ തവണയും അവള് കളിക്കുന്നത് ഒരു മാച്ച് മാത്രമല്ല, തന്നെ വിശ്വസിക്കുന്നവർക്കൊരു മറുപടി കൂടിയായിട്ടാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ സിനിമ യാത്ര പോകുന്നത് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കാണ്, ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിലേക്ക്, ഒരു അച്ഛന്റെ പ്രതീക്ഷകളിലേക്ക്. അങ്ങനെ ആ ഒരു മൂവിയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപിടി ബ്യൂട്ടിഫുൾ ആയ ഗാനങ്ങളും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ശോനക്കിയാട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനക്കിയാണ്. ഒരു മകളുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ ആരായിരിക്കും? ചിലപ്പോൾ അമ്മ, ചിലപ്പോൾ ഒരു സുഹൃത്ത്. പക്ഷേ നമ്മുടെ കൗസിയുടെ കാര്യത്തിൽ അവളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ തന്നെ അവളുടെ അച്ഛനാണ്. എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളുടെ സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ മിക്കവാറും സൂപ്പർ ഹീറോസ് അവരുടെ അച്ഛന്മാരാണ് അല്ലേ. ഏതായാലും ഇവിടെ കഥയിലേക്ക് വരുമ്പോൾ കർഷകനായ അച്ഛന്റെ ജീവിതം വളരെ എളുപ്പമുള്ളതൊന്നും ആയിരുന്നില്ല. മഴയെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നൊരു കുടുംബം, കൃഷിയുടെ നഷ്ടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നാളെ കുറിച്ചുള്ള ആശങ്കകൾ, ഇതൊക്കെയാണ് ചെറുപ്പം മുതലേ കൗസി കാണുന്നത്. പക്ഷെ അതിനിടയിലും അവളുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ക്രിക്കറ്റ്. ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കളിക്കാനുള്ള അവളുടെ ആ ഒരു താല്പര്യം പതുക്കെ ഒരു വലിയ സ്വപ്നമായി മാറുകയാണ് അല്ലേ. പക്ഷേ സ്വപ്നം കാണുന്നത് എളുപ്പമാണ്, അതിനെ പിന്തുടരുക എന്നതാണ് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി സ്പോർട്സിനെ കരിയറായി കാണുമ്പോൾ അവൾക്ക് മുന്നിൽ വരുന്നത് കഴിവിൻ്റെ ചാലഞ്ചസ് മാത്രമല്ലല്ലേ. അതിപ്പോൾ ആര് തന്നെ ആയാലും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, അവസരങ്ങളുടെ കുറവെല്ലാം കൂടിയാണ്. പക്ഷേ കൗസി എന്തൊക്കെ തന്നെ ഉണ്ടായാലും പിന്നോട്ട് പോകുന്നില്ല. അവൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്, വീണ്ടും ശ്രമിക്കുന്നുണ്ട്. അവളുടെ ജേണിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അവളുടെ അച്ഛൻ്റെ സപ്പോർട്ടാണ്. ഒരു അച്ഛൻ തൻ്റെ മകളുടെ സ്വപ്നത്തെ വിശ്വസിക്കുമ്പോൾ ആ മകൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അത് എത്ര വലുതായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ഫാദർ ഡോക്ടർ റിലേഷൻഷിപ്പിനെ നമ്മൾ ഇത്രയും ടച്ച് ചെയ്യുന്നത്. ഇവിടെ ക്രിക്കറ്റ് ഒരു ഗെയിമും മാത്രമല്ല, ഒരു അച്ഛൻ്റെ പ്രതീക്ഷയും ഒരു മകളുടെ സ്വപ്നവും ഒന്നിക്കുന്ന ഒരിടമാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട്. അവിടെ ജയിക്കണം എന്നൊരു ആഗ്രഹത്തേക്കാൾ വലുതാണ് എൻ്റെ അച്ഛനെ ഞാൻ അഭിമാനിപ്പിക്കണം എന്ന ആ ഒരു ആഗ്രഹം. അതാണ് കഥ. യെസ്, എന്നാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സുവിയുമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനക്കി.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ജാമ്പിളി എത്ര നാളായിട്ട് ജാമ്പിളിയുടെ പുറകെ നടക്കുന്നു? എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനക്കിയാണ്. ഒരു സ്പോർട്സ് മൂവി കാണുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ട്രെയിനിങ്, മാച്ചസ്, വിക്ടറി, ലാസ്റ്റ് മിനിറ്റ് എക്സൈറ്റ്മെന്റ്, കനയിലും ഇതൊക്കെയുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു മാച്ച് കൂടിയുണ്ട്, കളിക്കളത്തിന് പുറത്തുള്ള മാച്ച്. ഒരു കളിക്കാരൻ ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുൻപ് എത്രയോ ബാറ്റിൽസ് ജയിച്ചിട്ടുണ്ടാകും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യണം, ശരീരം തളർന്നാലും ട്രെയിനിങ് തുടരേണ്ടി വരും. ഒരു മാച്ച് തോറ്റാൽ വീണ്ടും അടുത്ത മാച്ചിനായിട്ട് തയ്യാറെടുക്കണം. അതിനൊപ്പം വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും മനസ്സിലുണ്ടാകും അല്ലേ? കാരണം ഈ സ്ട്രഗിൾസ് വളരെ ബ്യൂട്ടിഫുള്ളി ആണ് കാണിക്കുന്നത്. കൗസിയുടെ ജേർണിയിൽ ഓരോ സക്സസും പിന്നിൽ ഒരു ഫെയിലിയർ ഉണ്ടല്ലേ, ഓരോ വിക്ടറിക്കും പിന്നിൽ ഒരുപാട് കണ്ണീരുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ബാക്ക് ടു ഉയർത്തുമ്പോൾ തന്നെ നമ്മൾ അവൾക്കൊപ്പം നിൽക്കുന്നൊരു ഫീൽ ആണ് സിനിമ നൽകുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വുമൺ ഇൻ സ്പോർട്സ് എന്നൊരു ആശയം. ഒരു പെൺകുട്ടി ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവളെ കാണുന്ന സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് മാറണം എന്നൊരു മെസ്സേജ് കൂടി ഈ ഒരു സിനിമയിൽ തരുന്നുണ്ടല്ലേ. പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് കഴിയില്ല, ഈ ഒരു ചോദ്യം സിനിമ പല രീതിയിലും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിവിന് ജെൻഡർ ഇല്ലല്ലേ, ഡ്രീംസിനും ജെൻഡർ ഇല്ല. ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ കളിക്കാരന്റെ കഴിവാണ് അവിടെ സംസാരിക്കേണ്ടത്, കനകിലും അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം കാണേണ്ട സിനിമയല്ല ഇത്, സ്വപ്നം കണ്ടിട്ടുള്ള ഓരോരുത്തരും കാണേണ്ട സിനിമയാണ്. കാരണം ജീവിതത്തിലും നമ്മളൊക്കെ ഓരോ മാച്ച് കളിക്കുന്നുണ്ടല്ലേ, ചിലത് ജയിക്കും ചിലത് തോൽക്കും. പക്ഷേ തോറ്റതിന് ശേഷം വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള മനസ്സുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ വിക്ടറി തുടങ്ങുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുള്ള പടികളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാനക്കിയാണ്.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
4: My Radio 90FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.
5: സദദോഷ, കല്ലുദോഷ, തണ്ടുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലുദോഷ, തളിച്ചുദോഷ, മുളക്ദോഷ, കാരറ്റ്ദോഷ, ബീറ്റ്ദോഷ, കാബേജ്ദോഷ, കർബ്ബദോഷ, ഓമേദോഷ, കൂട്ടബ്ദോഷ, തമ്മിൽകുട്ടി, കീമാദോഷ, മൈദാദോഷ, നാടൻദോഷ, അടദോഷ, പൊട്ടിദോഷ, മീസുദോഷ, പല്ലുദോഷ, പേപ്പർദോഷ, ഓണിദോഷ, റോക്കറ്റ്ദോഷ, പച്ചരിദോഷ, ഗോതമ്പ്ദോഷ, തക്കാളിദോഷ, റബ്ബർദോഷ, പുതിരദോഷ, ഉപ്പ് പുള്ളി, ജീരദോഷ, ദോഷ.
6: ഒരു നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനക്കിയാണ്. അപ്പോൾ ഈ കന മൂവിയെ കുറിച്ച് പറയുമ്പോൾ, ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് ക്രിക്കറ്റ് മാത്രമല്ല, ഒരു ചോദ്യം കൂടിയാണ്. നമ്മുടെ സ്വന്തം ഡ്രീം എന്താണ്? ഒരു പക്ഷെ നമ്മളിൽ പലരും ഒരിക്കലും ഒരു വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോൾ അത് എവിടെയോ മാറ്റി വെച്ചിരിക്കാം. സാഹചര്യം ശരിയല്ല, എനിക്ക് കഴിയില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിച്ച് അല്ലെ ഈ കനയിലേക്ക് ഔസി നമ്മളോട് പറയുന്നത്. അതാണ്, സാഹചര്യങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, സപ്പോർട്ട് എല്ലായ്പ്പോഴും കിട്ടണം എന്നില്ല. നമ്മുടെ കഴിവില് വിശ്വസിക്കുന്ന ഒരു കുറവായിരിക്കും, പക്ഷെ നമ്മൾ നമ്മളിൽ വിശ്വസിക്കുന്നത് നിർത്തരുത്. കാരണം ഒരു ഡ്രീമിന്റെ വാല്യൂ അത് എത്ര വലുതാണ് എന്നതിലല്ല, അത് നേടാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു എന്നതിലാണ് അല്ലേ. കനയിലെ അച്ഛനും മകളും തമ്മിലുള്ള ബോണ്ടാണ് സിനിമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗങ്ങളിലൊന്ന്. ഒരു മകളുടെ സ്വപ്നത്തിൽ വിശ്വസിച്ചൊരു അച്ഛൻ, ആ വിശ്വാസത്തിന്റെ സ്ട്രെങ്ത് ആക്കിയ ഒരു മകൾ, അവരുടെ യാത്രയാണ് കര. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീം എന്തായിരുന്നാലും അതിന് ചെറുതായി കാണരുത്. ഇന്നൊരു ചെറിയ സ്റ്റെപ്പ് എടുക്കാം, നാളെ മറ്റൊരു സ്റ്റെപ്പ് എടുക്കാം, വഴിയിൽ വീഴുന്ന എഴുന്നേൽക്കുക, തോറ്റാൽ വീണ്ടും കളിക്കുക. കാരണം മാച്ച് തീർന്നിട്ടില്ലെങ്കിൽ ഗെയിം ഓവറല്ല. അപ്പത് ഈ കന മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാണ്. മറ്റൊരു മൂവിയിലേക്ക് വരുന്നതിന് മുൻപായി കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനക്കിയാണ്.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചോരകിയാണ്. ഈ വെള്ളിയാഴ്ച ദിവസം ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്ന മൂവി ഹൊറർ ആണ് അല്ലേ? എല്ലാവർക്കും ഈ രാത്രി 12 മണിക്ക് ഈ ഹൊറർ മൂവീസ് കാണാനായിട്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. പലർക്കും ഇത് റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. കസിൻസ് എല്ലാവരും ഒരുമിച്ച് കൂടും ഇരുന്ന് കാണാനായിട്ട് ഈ ഒരു ദിവസം പ്രിഫർ ചെയ്യുന്നത് ഹൊറർ മൂവീസ് ആയിരിക്കുള്ളൂ. സോ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാൾക്കൊരു ഹൊറർ മൂവി സജസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് മൂവി ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഏറ്റവും കൂടുതൽ ആൾക്കാരെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കയറി ഇരിക്കുന്ന ഒരു മൂവി ഏതാണ് എന്ന് നോക്കാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഏതാണ് എന്നും കൂടി നമുക്ക് ലിസ്റ്റ് എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഫോണൊക്കെ എടുത്തിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യൂ. ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചൊരകിയാണ്. യെസ്, അങ്ങനെ നമ്മുടെ സീരീസ് സജഷനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്ന് പറയുന്ന സീരീസ് ഒരു ഹിസ്റ്റോറിക്കൽ, സൂംബി, ത്രില്ലർ, മിസ്റ്ററി ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സീരീസ് ആണ്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 റിലീസായ കിങ്ഡം ആണ്. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സൂംബി ഔട്ട് ബ്രേക്കിനിടയിൽ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പവർ ആൻഡ് പൊളിറ്റിക്സ്, മിസ്റ്ററി, ലോകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചർ, പിന്നെ ഒറ്റവരയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ രാജകീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ സൂംബി ഔട്ട്ബ്രേക്കും ചേർന്ന ഒരു ഗ്രിപ്പിംഗ് ഹിസ്റ്റോറിക്കൽ ത്രില്ലർ ആണ് ഈ കിങ്ഡം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാകുമല്ലോ. സോ ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടും. ഹിസ്റ്റോറിക്കൽ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സീരീസ് ആണ്. ഏതായാലും ഈ ഒരു സീരീസ് സജഷനിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ശേഷം ലഞ്ച് ബ്രേക്കിൽ ധീരാജ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാടകി ആണ്. യെസ്, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന സീരീസ് ഒരു സയൻസ് ഫിക്ഷൻ, മിസ്റ്ററി, പൊളിറ്റിക്കൽ ഡ്രാമ, ത്രില്ലർ, ആ ഒരു ജോണറിൽ വരുന്ന ഒരു സീരീസ് ആണ്. 2015 റിലീസായത് എക്സ്പെൻസ്. ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ പറയുന്നത് മനുഷ്യർ ബഹിരാകാശത്തിൽ എങ്ങനെ ജീവിക്കുകയും വികസിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഭൂമി, മാസ്, ബെൽറ്റ് എന്നിവയ്ക്കിടയിലെ അധികാര പോരാട്ടം, പിന്നെ മിസ്റ്ററി ആൻഡ് ഏലിയൻ ടെക്നോളജി, പിന്നെ അധികാരത്തിന് സർവൈവലിനും വേണ്ടി മനുഷ്യർ എടുക്കുന്ന തീരുമാനങ്ങള്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബഹിരാകാശ രാഷ്ട്രീയം, ഏലിയൻ മിസ്റ്ററി, സർവൈവൽ, മനുഷ്യാവകാശിയുടെ ഭാവി, ഇതൊക്കെ ചേർന്നൊരു വലിയ സ്കെയിൽ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ആണ് The Expanse. സോ ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സീരീസ് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. കൂടുതൽ അത് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഈ ഒരു സീരീസ് സജഷനിടയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
4: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം

0: തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം, ആ ഒരു പാട്ട് മിസ്സായവർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അതുപോലെ കുറച്ച് പേരും കൂടി ഉണ്ടായിക്കാനായിട്ട് ഇനി ഒന്നും കൂടിയും കേൾക്കണമെന്നാണെങ്കിൽ നമുക്ക് ആ ഒരു പാട്ട് ഒന്നും കൂടിയും കേൾക്കാം അല്ലേ? ഏതാണ് എന്ന്.

ഏതാണ് എന്ന് ഈ പാട്ട് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879009 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
2: My Radio 90 FM.

0: ഹലോ.
1: ആ അലിയ,
0: ഞാൻ ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാർട്ടി മട്ടും തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ സമയം ദേ 4 മണിയാകാൻ റൈറ്റ് ഉണ്ട്. ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. ഇപ്പൊ വീക്കെൻഡ്സ് ഒക്കെ ആണല്ലേ വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നാളെ ടീച്ചേഴ്സ് ഡേ ആണ്. നമ്മുടെ ടീച്ചർമാരുടെ, ഗുരുക്കന്മാരുടെ ദിവസമാണല്ലേ. സോ അവർക്ക് വേണ്ടി എന്തെങ്കിലും, അതായത് നമ്മൾ ഇത്രയാക്കാനായിട്ടൊരു വലിയ പങ്ക് നമ്മുടെ ഗുരുക്കന്മാർക്ക് ഉണ്ടല്ലേ. സോ വന്ന വഴി ഒരിക്കലും മറക്കരുത് എന്നാണ് പറയാറ്. സോ ആ ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാർക്ക് ഒരു വിഷയം, അല്ലെങ്കിൽ അവർ വിളിച്ചിട്ട് ടീച്ചർ എന്താണ് ചെയ്യണേ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം, അതുപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മെമ്മറീസ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരിക്കുള്ളൂ. ആ ഒരു ദിവസം മാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ എല്ലാവരെയും, നമ്മളുടെ കൂടെ നിന്നവരെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് അല്ലേ. അത് എത്ര വലിയ ഉയരങ്ങളിലേക്ക് എത്തിയാലും നമ്മുടെ കൂടെ നിന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഏതായാലും എനിക്ക് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായത് കൊണ്ട് ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം ഫുൾ സ്റ്റോപ്പ് കൊടുക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ മൈ റേഡിയോ 90.8 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനകി സൈനിങ് ഓഫ് നൗ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
2: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തനുമില്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു ഗീച്ചാലോ?
1: എന്റെ പൊന്നേ വേണ്ട. ലല്ലുവേ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

깔끔하게나 지저렇게 날마나 이런 약혼마나 너무 끝나나 질렁끔하게나 지저렇게 날마나 이런 약혼마나

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു വരുത്തേണ്ടതാണ്. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.